0: എസ് ചിത്രയും സംഘവും ആലപിച്ച ഒപ്പനപാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃക

0: യിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനം ഒരുങ്ങി. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14-ാണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പി ടി എ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ് ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം പി ഐ ബി ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമി ഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17 സെമിഫൈനലും 18 ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74537, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23343, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112,120 രൂപയും ഗ്രാമിന് 14,015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു.
1: അങ്ങനെ അവിക്വലി ഭാരതത്തിലും എത്തി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപാട് സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അവിക്വലി എന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിന്റെ നാമധേയമാണ്. അതിലടങ്ങിയിരിക്കുന്ന മരുന്നിന്റെ പേര് ഐക്കോഡെക്. വളരെ സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ അപ്രൂവൽ ലഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് അവിക്വലി? അവിക്വലി എന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ബേസൽ ഇൻസുലിൻ, അതായത് ദിവസവും ഒരു പ്രാവശ്യം എടുക്കുന്ന ലാൻഡസ് അല്ലെങ്കിൽ ഗ്ലാർജിൻ, ടൊജുവോ, ട്രസിബ, ബേസഗ്ലാറ്, ബേസുലോഗ്, ഇത്തരം ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിന് പകരമായിട്ട് 7 ദിവസങ്ങൾ വരെ പ്രവർത്തന ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻസുലിൻ, അതാണ് ഐക്കോഡെക്ക്. ഐക്കോഡെക്ക് വാസ്തവത്തിൽ വളരെ നന്നായി പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി ടെസ്റ്റഡ് ആൻഡ് റിസർച്ച്ഡ് മോളിക്യൂൾ ആണ്. ഇത് U700 ഇൻസുലിൻ ആണ്, അതായത് കോൺസെൻട്രേറ്റഡ് ഇൻസുലിൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു രോഗി എടുക്കുന്നത് 10 യൂണിറ്റ് ബേസൽ ഇൻസുലിൻ ആണെന്ന് സങ്കല്പിക്കുക. അത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 7 = 70 യൂണിറ്റ്സ്. അപ്പൊ അതിന് സമാനമായിട്ട് അവിക്വലിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതെങ്കിൽ 70 യൂണിറ്റ് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. 20 യൂണിറ്റ് ഒരു ദിവസം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 140 യൂണിറ്റ് ഇൻസുലിൻ ആണ് ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നുവോ, അത്ര കൂടുതൽ ഇൻസുലിൻ ഒരുമിച്ച് എടുക്കാവോ എന്നത്. എടുക്കാം. ഇത് ക്ലിനിക്കൽ ട്രയലിലൂടെയും മറ്റും പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഇൻസുലിൻ ആണ്. അങ്ങനെ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് എടുക്കാവുന്നത്. പക്ഷെ ഒരുമിച്ച് നമ്മൾ ദിവസം 10 യൂണിറ്റിന് വരെ 70 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും യൂണിറ്റ് കൂടുതൽ ഉള്ളിലേക്ക് കടക്കും എന്നതല്ലാതെ വോളിയം, ഇൻസുലിന്റെ അളവ് ഒരു ദിവസത്തേന് സമാനമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല. പക്ഷേ ഇൻസുലിൻ പേനയിൽ ചില പ്രത്യേകതകളുണ്ട്, സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ 1 യൂണിറ്റ് ഇൻസുലിൻ ആണ്. ഇപ്പൊ 2 ക്ലിക്ക് എന്ന് പറയുന്ന 2 യൂണിറ്റ് ഇൻസുലിൻ ആണ്. പക്ഷെ അവിക്വലിയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഇത് U700 ഇൻസുലിൻ ആണ്. ഒരു ക്ലിക്കിൽ ഉള്ളിലേക്ക് പോകുന്ന 10 യൂണിറ്റ് ആണ്. അത് പേനയിൽ തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസൽ ഇൻസുലിൻ ഇതിന് മുൻപ് ദിവസം 1 നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേസൽ ബോണസ് ഇൻസുലിൻ, മറ്റ് ഇൻസുലിനുകൾക്കൊപ്പം 1 നേരമുള്ള ബേസൽ കൂടി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് എടുക്കാവുന്നതാണ്. അതായത് അനലോഗ് ബേസൽ ഇൻസുലിൻസിന് പകരമായിട്ടാണ് 1 ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഈ ഇൻസുലിൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം എന്നത് മറ്റേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. ഒരു രോഗി ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ GLP-1 based therapies, സെമാഗ്ലൂട്ടൈഡ്, ടെസിപെറ്റൈഡ്, ട്രിബൽസസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്ലൂക്കോസ് കൂടുതലാണ്, പ്രമേഹ നിയന്ത്രണ വിധേയമല്ല, ഇൻസുലിൻ തുടങ്ങണം എന്ന് ഡോക്ടർ പറയുന്നു. ആ ഇൻസുലിൻ തുടങ്ങുന്ന വേളയിൽ അവിക്വലിയാകാം. അതിന്റെ ഗുണം ഏറെയാണ്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് എടുക്കാത്തത് കൊണ്ട്

0: കഴിഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ചികിത്സയിൽ ഇരിക്കുന്ന പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ഏകദേശം 90 മുതൽ 95% രോഗികൾക്കും അനുബന്ധ രോഗങ്ങൾ വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലും കണ്ണിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി അതീവ ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ. അപ്പൊ അത് തടയുവാനും ഈ കൺവീനിയന്റും കംഫർട്ടബിൾ ആയ ഇൻസുലിന്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം പലർക്കും കാണും, ഈ ഇൻസുലിൻ ആഴ്ചയിലൊരിക്കലല്ലേ എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ഇത് എല്ലാ ഞായറാഴ്ചയുമാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഞായറാഴ്ച അങ്ങ് മറന്നുപോയി, എന്ത് ചെയ്യും? പേടിക്കണ്ട, നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച എടുത്താൽ മതി. അല്ല, മറന്നുപോയിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാം. അത് 3-day മിനിമം റൂൾ എന്നാണ് പറയുന്നത്. അബിക്കലി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം, പക്ഷെ അത് ഞായറാഴ്ചക്ക് വരെ നമ്മൾ വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് എടുക്കുന്നത് വ്യാഴാഴ്ചകളിലാകണം. അപ്പൊ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എടുത്തിരുന്നത് പോലെ ഞായറാഴ്ച തന്നെ തുടരുവാൻ സാധിക്കും. പക്ഷേ വൈകിപ്പോവുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റുമാണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുതിയതായിട്ട് എടുത്ത ആ ദിവസമായിരിക്കണം പിന്നീടുള്ള ആഴ്ചകളിലും എടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴ്ചയിലൊരിക്കലുള്ള GLP ബേസ്ഡ് തെറാപ്പീസ് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് രോഗികൾ കാണും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു ദിവസം തന്നെ എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സൗകര്യമായിരിക്കും. പക്ഷെ അങ്ങനെ സാധിക്കാതെ പോവുകയാണെങ്കിൽ അതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത്, നമുക്ക് ഒരെണ്ണം ഞായറാഴ്ച എടുക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് വ്യാഴാഴ്ച എടുക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഡോസ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും? നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ ഗ്ലൂക്കോസ് പരിശോധിക്കാം. ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണിൽ ഗ്ലൂക്കോസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അലാമും കൂടെ ലഭിക്കുന്നു. ആ സെൻസറിന്റെ വിലയൊക്കെ താരതമ്യം കുറഞ്ഞും വരുന്നുണ്ട്. 15 ദിവസങ്ങൾ വരെ ഒരു സെൻസർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കാം. അപ്പൊ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡോസ് കൂട്ടണം, അഥവാ തീരെ കുറഞ്ഞു പോവാണെങ്കിൽ ഇൻസുലിൻ ഡോസ് കുറയ്ക്കണം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് സ്വയം വീട്ടിൽ മോണിറ്റർ ചെയ്യണം, അതിൻ പ്രകാരം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമ്മൾ പറയുന്ന ടൈട്രേഷൻ എന്നാണ്. അത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ മരുന്നെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. പിന്നെ ഒന്ന് ഓർക്കുക, ഈ ഇൻസുലിൻ കുറച്ചുകൂടെ നല്ല ഇൻസുലിൻ ആണ്. ഓരോ പുതിയ കണ്ടുപിടുത്തവും വരുമ്പോൾ അതിന് മുൻപുള്ള ഔഷധങ്ങളെക്കാളും മോഡേൺ മെഡിസിനിൽ കണ്ടെത്തുന്ന പുതിയ ഔഷധങ്ങൾക്ക് ഫലപ്രാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇൻസുലിൻ എന്നതിന്റെ എല്ലാത്തിൻ്റെ ഒരു പാർശ്വഫലം ഹൈപ്പോഗ്ലൈസീമിയയാണ്, ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക എന്നതാണ്. അത് അബിക്കലിക്കും അതുപോലെ തന്നെ സംഭവിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആ ഹൈപ്പോഗ്ലൈസീമിയയുടെ ആ ഒരു സാധ്യത ഇതിനു മുമ്പുള്ള ഇൻസുലിൻസിന് സമാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് പ്രായക്കാർക്കാണ് അബിക്കലിയുടെ അപ്രൂവൽ ഇന്ത്യയിലുള്ളത്? അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഭാരതത്തിൽ തൽക്കാലം വൺസ് വീക്കിലി ഇൻസുലിൻ ഉപയോഗിക്കുവാനുള്ള അനുമതി ഉള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ല. Type 1 diabetesനും Type 2 diabetesനും അപ്രൂവൽ ഉണ്ട്. പക്ഷേ Type 1 diabetesനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. അബിക്കുലി തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഡയബറ്റീസിന്റെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ചികിത്സയിലിരിക്കുമ്പോഴായിരിക്കണം. ഡയബറ്റീസ് നഴ്സ് എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ചേർന്ന് വ്യക്തമായിട്ട് രോഗികൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻസിനെ പോലെ അല്ല, അത് വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും വൺസ് വീക്കിലി ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടാതെ രോഗികൾ വാങ്ങി ഉപയോഗിക്കരുത്. അത് ജീവന് തന്നെ അപായമായി മാറും. ഡയബറ്റീസ് ചികിത്സിക്കുവാൻ പഴയ ഔഷധങ്ങളുണ്ട്, പുതിയ ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മറക്കരുത്, ഔഷധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്വയം ഗ്ലൂക്കോസ് നിരീക്ഷണം, സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് നിർദ്ദേശങ്ങൾ.
1: ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ October 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
6: ആകാശവാണി തൃശൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ചേർത്ത് വച്ച പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യം കേൾക്കാം നന്ദനം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ വാണിയമ്പാറയിൽ നിന്നുമുള്ള ശിവദാസൻ, ഗീത എന്നിവർ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി ജ്യോത്സ്ന രാധാകൃഷ്ണൻ ആലപിച്ച ഗാനം. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു അമ്പിളി, കാഞ്ചന, കണ്ണൻ, അഭിലാഷ് എന്നിവർ തൃശൂർ കിഴുപ്പള്ളിക്കരയിൽ നിന്നും. ആകാശവാണി നിലയത്തിലെ എല്ലാവർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ചിത്രം സിംഫണി.

0: റീഗൽ ജ്വല്ലർ, റീഗൽ ജ്വല്ലർ, റീഗൽ ജ്വല്ലർ, ശ്രീകണ്ഠ വാര്യർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: ആഗതൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്നിരിക്കുന്നു. കുറ്റുമുക്കിൽ നിന്നും കത്തയച്ച ലതികയുടെ ഇഷ്ടഗാനമിതാ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: തൃശൂർ ചെമ്പുക്കാവിൽ നിന്നും കത്തയച്ച എം ജോണി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം വാഴ എന്ന ചിത്രത്തിനു വേണ്ടി രജത് പ്രകാശ് രചനയും സംഗീതവും നിർവഹിച്ച് രജത് പ്രകാശും ഒപ്പം നീലാരാജ്, ചിന്മയ്, ശ്രേയ എന്നിവരും സംഘവും ചേർന്നാലപിച്ച ഗാനം.

0: പ്രിയഗീതത്തിൽ അടുത്തതായി കേൾക്കാം ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രൻ ആലപിച്ച ഗാനം. നിതീഷ് നടേരി വരികൾ എഴുതി വിശ്വജിത് സംഗീതം നൽകിയ ഈ ഗാനത്തിനായി പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന.
1: പാദനീളെ നീളെ നീളെ

0: ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
3: ഗാന സന്ദേശം
4: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
5: ഒറ്റപ്പാലത്ത് നിന്നും കത്തയച്ച മോഹൻദാസ് ആവശ്യപ്പെട്ടിരിക്കുന്നു അന്ന എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഈ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഗാനത്തിനായി വേറെയും ഒത്തിരി പേർ കാത്തിരിക്കുന്നുണ്ട്. പേരുകളിതാണ്: അനു, മനു, വിനു, വിനോദ്, വിഷ്ണു, ജിഷ്ണു, ജിഷ, ഷീജ, പ്രഭ, ശോഭ, ചിത്ര, ചിത്രേഷ് തുടങ്ങിയവർ. ഗാനം കേൾക്കാം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം കതിർമണ്ഡപം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു പനംകുളത്തുനിന്നും കത്തയച്ച വത്സല തിലകൻ.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35
0: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രിയഗീതം തുടരുന്നു. പൂവിരിയും പുലരി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം പകർന്ന ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു PV മുഹമ്മദ്, വടക്കേ വാവനൂർ.

എ ടി ഉമ്മറിന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന അപ്പൻ തച്ചേത്ത്. ചിത്രം രാജപരമ്പര. തിരുനെല്ലൂരിൽ നിന്നും കത്തയച്ച യു എ ഗോപി ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം. ശരവണൻ പാടൂർക്ക് വേണ്ടി ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. നമുക്ക് ഗാനം കേൾക്കാം.

മംഗല്യസൂത്രം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് പി ജയചന്ദ്രനും സുജാതാ മോഹനും ആലപിച്ച ഗാനം. ഗാനത്തിനായി കാത്തിരിക്കുന്നു ശ്രീദുർഗ കിഴക്കഞ്ചേരി പാലക്കാട് നിന്നും.

ഗാനരചന കാവാലം നാരായണ പണിക്കർ. രസം എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യൻ സംഗീതം നൽകി ചിത്രം ആലപിച്ച ഗാനം. ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കാറളത്തുനിന്നും കത്തയച്ച രാമചന്ദ്രൻ നമ്പ്യാർ.

പ്രിയഗീതത്തിൽ അവസാനമായി കേൾക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം ബി എ ചിദംബരനാഥ്. ഗാനത്തിനായി കാത്തിരിക്കുന്നു ലൂർദ്പുരത്തു നിന്നും കത്തയച്ച ചിഞ്ചു തോമസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതം ഇതോടെ പൂർണ്ണമാകുകയാണ്. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806 6311.

0: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
1: ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നുമില്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപരിസരത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നു പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
0: ഏയ്, വെറുതെ. ഇന്നലെ രാത്രിയിലും പോയില്ല.
1: ഭഗവാനെ രക്ഷിക്കണേ. ഇല്ല, രാത്രിയിൽ എന്താ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അതും ഇന്നലത്തെ തിരക്കിനിടയിൽ.
0: അത് ശരിയാണല്ലോ മാഷേ. ആ, അത് പോട്ടെ. മാഷ് ദേ ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂ.
1: വായിക്കാൻ കണ്ണട. എന്താ സാർ ഇതില്?
0: ആ, വായിച്ചു നോക്കൂ, അപ്പോ മനസ്സിലാകുമല്ലോ.
1: അല്ല, അതിപ്പോ എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ല. അതാ.
0: എന്നാൽ കണ്ണട വെച്ചിട്ട് വായിക്കണം.
1: കണ്ണട അത് എന്റെ കയ്യിലില്ല ഇപ്പോ.
0: ഓ, ആ കടലാസ് ഇങ്ങ് തരൂ. ആട്ടെ, കണ്ണട എവിടെ പോയി?
1: അത് ഇന്നലെ താഴെ വീണ് അതിന്റെ ഒരു ചില്ല ഇളകി പോയി. നേരെയാക്കാൻ കൊടുത്തിരിക്കുക.
0: മാഷ് കണ്ണട ഒരു ചരടിൽ കോർത്തു തൂക്കിയല്ലേ ഇടാറ്? ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഏക വ്യക്തി. പിന്നെ എങ്ങനെയത് താഴെ വീണു?
1: സാർ, അത് ചരട് പൊട്ടിയാണ് അത് വീണത്.
0: ഇന്നലെ എപ്പോഴാണ് അത് വീണത്?
1: രാത്രി ഉത്സവ സമയത്ത്.
0: എന്നിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണല്ലേ?
1: അതെ. എന്താ സാർ?
0: അപ്പോ പിന്നെ ഇതെന്താ മാഷേ?
1: എന്റെ കണ്ണട ഒരു ചില്ല് നഷ്ടപ്പെട്ട് ചരട് പൊട്ടി. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
0: അതറിയാനാ മാഷേ ഞാനും ഇങ്ങോട്ട് വന്നത്. നേരെയാക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളിപ്പോ പറഞ്ഞ കണ്ണട അമ്പലത്തിന് പുറകിൽ പുഴക്കരയിൽ അവിടുത്തെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കാനിടയായത് എങ്ങനെ?
1: പുഴക്കരയിലോ? എനിക്കറിയില്ല. പുഴക്കരയിലോ എല്ലാം അവസാനിക്കുകയാണ്.
0: അല്ല, ഇതിപ്പോ മാഷിന്റെ കണ്ണട തന്നെയല്ലേ? അങ്ങനെ അല്ല എന്ന അഭിപ്രായമില്ലല്ലോ. ഓ,
1: കണ്ണട എന്റെ തന്നെ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തി? എങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
0: ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തന്നെയല്ലേ മാഷേ? എനിക്കറിയേണ്ടത് അതിന്റെ ഉത്തരമാ. പിന്നെ ഇത് എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ, കുറച്ചു മുമ്പ് എന്റെ രണ്ട് പോലീസുകാർ പുഴക്കരയിൽ പോയിരുന്നു. അമ്പലപ്പറമ്പിലൂടെയാ അവർ പോയത്. പിൻഗേറ്റ് കടന്ന് പുഴക്കരയിലേക്കുള്ള പടിയിറങ്ങുമ്പോ കുറച്ചകലെയായി മണ്ണിനടിയിൽ എന്തോ ചെറുതായി തിളങ്ങുന്നത് കണ്ടു. ഈ കണ്ണടയായിരുന്നു അത്. ഈ അവസ്ഥയിൽ ഈ നാട്ടിൽ ഇതുപോലെ ചരടിൽ തൂക്കിയിടുന്ന കണ്ണട നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ലായിരുന്നു. സംഭവസ്ഥലത്തിന് ഇത്ര അടുത്തു നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് തിരക്കാമെന്ന് കരുതിയത്. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നലെ പുഴവക്കത്തേക്ക് പോയതേയില്ല എന്ന്. മാത്രമല്ല, ഈ കണ്ണട റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നും പറയുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മാഷേ മനസ്സിലാക്കേണ്ടത്?
1: ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി ഉത്സവ തിരക്കിനിടയിൽ അമ്പലമുറ്റത്ത് വച്ചാ ഇത് പൊട്ടി വീണത്. വീണ് ഇതിന്റെ ഒരു ചില്ല് മുഴുവനായി ഇളകിപ്പോയി. അത് തിരികെ വച്ചു പിടിപ്പിച്ച് ശരിയാക്കാനായി ഞാൻ എന്റെ സഹായി പ്രകാശനെ, സാർ അറിയവനെ, അത് അപ്പോൾ തന്നെ ഞാൻ ഏൽപ്പിച്ചു. സത്യം.
0: പ്രകാശനെയോ?

0: അയാളുടെ യോഗമായിരുന്നു കള്ളന്റെ രൂപത്തിലെത്തിയത്. അങ്ങനെ അവൻ ആശുപത്രിയിലായതുകൊണ്ടാണല്ലോ എനിക്ക് അവന്റെ മുറിയിൽ കയറാനും അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും സാധിച്ചത്. അവന്റെ ഡയറിയിൽ അവന്റെ ആ പേര് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ തുടർന്നുള്ള താളുകളിൽ ആ ചീഞ്ഞ മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ വരച്ചിട്ടിരുന്ന രേഖാചിത്രങ്ങൾ, പേരുകൾ, പൂജയെക്കുറിച്ച് വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് എല്ലാം അവന്റെ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി. ഇനിയൊരിക്കലും കണ്ടുമുട്ടില്ല എന്ന് കരുതി മറന്നു തുടങ്ങിയിരുന്നതാണ് അവനെ. പക്ഷേ അവൻ വന്നിരിക്കുന്നു ഇവിടെ എന്റെ അടുത്ത്. വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എങ്കിലും അതൂഹിക്കാനായി. അല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരേണ്ട കാര്യമെന്ത്? ഈ വിധത്തിൽ വേഷവും ഭാവവും ഭാഷയും പേരും മാറ്റി ആട്ടിൻതോലിനിടയിൽ ആ പഴയ ക്രൂരനായ ചെന്നായ തന്നെ വന്നിരിക്കുന്നത് പണ്ട് ചെയ്തത് തീർക്കാനാകാതെ പോയത് മുഴുവിപ്പിക്കാൻ തന്നെ എന്ന് സംശയമില്ല. പാപത്തിന്റെ വിത്തുകൾ പാകിയ ശപിക്കപ്പെട്ട അസുരഹൃദയത്തിൽ ദ്രോഹത്തിന്റെ മുൾച്ചെടികളെ നാം വിടൂ, വളരൂ. എന്താണ് ചെയ്യേണ്ടത് അന്ന് മനസ്സ് ചോദിച്ചു.
1: പ്രകാശ, ഡാ പ്രകാശ.
2: ഈശ്വര, ആ പോലീസാണല്ലോ. ഇവരെന്തിനാ വന്നത്? ഇനി ഇവർക്ക് വല്ല തുമ്പും കിട്ടി കാണോ? പേടിയാവുന്നു.
1: ഡാ പ്രകാശ, നിന്നോട് ചിലത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ വിരണ്ടു നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിന് ശരിക്കുള്ള ഉത്തരം പറയണം.
2: പറയാം.
1: എന്റെ സമയം മെനക്കെടുത്തരുത്, കേട്ടല്ലോ.
2: ദൈവമേ, ഇവരെല്ലാം അറിഞ്ഞാണോ?
3: ശരി സാറേ.
1: നമ്പ്യാർ മാഷ് ഒരു കണ്ണട നന്നാക്കാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ?
2: ഓ, ഇതായിരുന്നു ആശ്വാസം. അപ്പൊ പേടിച്ചല്ല.
1: ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് എത്ര നേരം വേണം മറുപടി പറയാൻ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ സമയം വെറുതെ കളരുതെന്ന്?
2: സാറേ, തന്നിരുന്നു തന്നിരുന്നു.
1: എപ്പോ?
2: ഇന്നലെ രാത്രി അമ്പലത്തിൽ വെച്ച്.
1: എന്നിട്ടാ കണ്ണട എവിടെ?
2: ഓ, ഇനി ഇതിന് ശരിക്കുള്ള ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയെല്ലാം പറയേണ്ടി വരും. അതോടെ ആലോചിക്കാൻ വയ്യ.
1: പ്രകാശ.
2: സാർ, അത് നേരെയാക്കാൻ കൊടുത്തു.
1: എവിടെ? ആരുടെ കയ്യിൽ കൊടുത്തു നേരെയാക്കാൻ?
2: സാറെ, ഇവിടെ അടുത്തൊരിടത്ത്.
1: അടുത്തെന്ന് പറഞ്ഞാ അബുവിന്റെ ചായക്കടയിലോ അതോ ബാങ്കിലോ?
2: അല്ല, അത്.
1: സത്യം പറയടാ, എവിടെയാ കണ്ണട?
2: സാറേ, സാറെ അത് കളഞ്ഞുപോയി.
1: എവിടെ?
2: അറിയില്ല സാർ. എല്ലാം മറച്ചു വെക്കാൻ അവധോളം ശ്രമിക്കണം.
1: എപ്പോ?
2: ഇന്ന് സാറേ.
1: നിനക്ക് അവസാനത്തെ അവസരമാണ്, മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമ്പുറത്തോട് വിളിക്കട്ടെ?
2: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.

0: എപ്പോ?
1: രാത്രി.
0: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഇനി ഒന്നൊന്നായി ചോദിക്കണോ?
2: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, പതിനഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ, സമയം 2 കഴിഞ്ഞ് 28:29. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം. പ്രകൃതിയോട് ഇണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി, ഡോക്ടർ സുഷ വി എസ് സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ. അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
1: വിദ്യാഭ്യാസ രംഗം,
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി.
1: വിദ്യാഭ്യാസ രംഗം,

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ ചിട്ടി ബാബു വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. ഗുരുവായൂർ ദോരെ മൃദംഗം. ദേവാദിദേവ സുനാദ വിനോദിനി രാഗത്തിലുള്ള മൈസൂർ വാസുദേവാചാർ രചിച്ച കൃതി. ആദിതാളം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴ സംബന്ധിച്ച് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആകാശവാണി തൃശൂർ, സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
7: ണി തൃശൂർ, ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ഏറെ പ്രതീക്ഷ ഉണർത്തി മുന്നേറിയപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ ഗാനരചയിതാവാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം എഴുതിയ പല ലളിതഗാനങ്ങളും പ്രശസ്തമാണ്. വരികളിൽ മായാജാലം തീർക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകൾ അനിർവചനീയം തന്നെ. വരികൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ കലാകാരൻ എന്ന വിശേഷണത്തിന് തീർത്തും അർഹനായ ഗിരീഷ് പുത്തഞ്ചേരി ആകാശവാണിയുടെ വിവിധ നിലയങ്ങൾക്ക് ലളിതഗാനം എഴുതിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന, ഓർമ്മകളെ തഴുകിയുണർത്താൻ കഴിവുള്ള, ഈണം പകരുന്ന ഓരോ ഗാനങ്ങളിലും തന്റേതായ ഒരടയാളമിട്ട് എന്നും ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്ന എം ജയചന്ദ്രനും വരികൾ കൊണ്ട് ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ ഗിരീഷ് പുത്തഞ്ചേരിയും ഒന്നിച്ചപ്പോൾ കിട്ടിയത് ഓർമ്മയിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഒട്ടനവധി ലളിതഗാനങ്ങളാണ്. ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ആകാശവാണി ലളിതഗാന ശേഖരത്തിൽ നിന്നും പ്രശസ്തമായ ഒരു ലളിതഗാനം, ബിജു നാരായണന്റെയും കെ എസ് ചിത്രയുടെയും ആലാപന മാധുര്യത്തിൽ ഒരിക്കൽ കൂടി ആ ഗാനം ഇതാ.